0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ശ്രീ എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കല്ലിടൈ കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ആദ്യം ഭൗളിരാഗത്തിൽ ശ്രീമൻ നാരായണ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം അന്നമാചാര്യ കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Flute Recital by Shrimati Shikil Mala Chandrasekhar. She is accompanied on the violin by Shri M. R. Gopinath, on the mridangam by Shri Kallide Kurchi S. Shivakumar, and on the ghatam by Shri A. S. Shankar. She begins her flute recital with a composition of Annamacharya, Shriman Narayana, in the rag Bhauli, set to Adital.

0: അന്നമാചാര്യ രചിച്ച ശ്രീമൻ നാരായണ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൗളി, ആദിതാളം.
1: You were listening to a composition of Annamacharya, Shriman Narayana, in the rag Bhauli, set to Aditaal.

0: ഇനി സുബ്രഹ്മണ്യേന എന്ന കീർത്തനം കേൾക്കാം. രാഗം ശുദ്ധ ധന്യാസി, ആദി താളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: Continuing her flute recital, she will now present a composition of Muthuswami Dikshithar, Subramanyena, in the rag Shuddha Dhanyasi, set to Aditaal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സുബ്രഹ്മണ്യേന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുദ്ധധന്യാസി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, സുബ്രഹ്മണ്യേന എന്ന രാഗം ശുദ്ധധന്യാസി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി കാനഡ രാഗത്തിൽ മാമവ സദാ ജനനി എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാ ജനനി. ഇന്ന് രാഗ് കാനഡ, സെറ്റ് ടു രൂപകതാൾ.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാമവ സദാ ജനനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ, രൂപക താളം.
1: You were listening to a composition of Maharaja Swati Thirunal, Maa Mava Sada Janani. In the rag, Kannada, set to Rupakathal.
0: Ini, Rekhu Nathan Annu enna keerthanangalkkam, Ragam Sora Ranjani, Adi Thalam, Ramanathapuram Srinivas Iyengar, rechichathu.
1: Listen to a composition of Ramanathapuram Srinivas Iyengar, Rekhu Nathan Annu. In the rag, Swararanjani, set to Adithal.

0: രാമനാഥപുരം ശ്രീനിവാസ് അയ്യങ്കാർ രചിച്ച രഘുനാഥൻ അന്നു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സ്വരരഞ്ജനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് രാമനാഥപുരം ശ്രീനിവാസ് അയ്യങ്കാർ, രഘുനാഥൻ അന്നു. ഇൻ ദ രാഗ് സ്വരരഞ്ജനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി നന്നു വിടജി എന്ന കീർത്തനം കേൾക്കാം. രാഗം രീതിഗൗള, മിശ്രചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Next is a composition of Saint Thyagaraja, Nannu Vidachi. In the rag, Reedi Gaula, set to Mishra Chappathal.

0: എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കലിടൈക്കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ശ്രീമതി ഷിക്കിൽ മാല ചന്ദ്രശേഖർ. Accompanying artist was Shri M.R. Gopinath on the violin, Shri Kalidai Kuruchi S. Shivakumar on the mridangam, and Shri A.S. Shankar on the ghatam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24 7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. ശ്രീ എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കല്ലിടൈ കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ആദ്യം കമലാംബാം ഭജരെ എന്ന കീർത്തനം കേൾക്കാം. രാഗം മേജ കല്യാണി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical flute recital by Shrimati Shikil Mala Chandrasekhar. She is accompanied on the violin by Shri M R Gopinath, on the mridangam by Shri Kallide Kurchi S Shivakumar, and on the ghatam by Shri A S Shankar. She begins her flute recital with a composition of Muthuswami Deekshithar, Kamalambam Bhajare, in the rag Mecha Kalyani, set to Adi Thaalam.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കമലാംബാം ഭജനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മേജ കല്യാണി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, കമലാംബാം ഭജരേ. ഇത് രാഗ് മേജ കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. ശ്രീ MR ഗോപിനാഥ് വയലിൻ, ശ്രീ കല്ലിടൈ കുറിച്ചി S ശിവകുമാർ മൃദംഗം, ശ്രീ AS ശങ്കർ ഖടം. ഇനി കുറെയൊന്നുമില്ലേ എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം സി രാജഗോപാലാചാരി രചിച്ചത്.
1: This is Ragam, 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Flute Recital by Srimati Shikil Mala Chandrasekhar. She is accompanied on the violin by Shri MR Gopinath, on the mridangam by Shri Kallide Kurchi S Shivakumar, and on the ghatam by Shri AS Shankar. Next is a raga malika of C Rajagopalachari, Kurayundrum Illai, set to Adithal.

0: സി രാജഗോപാലാചാരി രചിച്ച കുറയൊന്നുമില്ലേ എന്ന രാഗമാലികയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ രാഗമാലിക ഓഫ് സി രാജഗോപാലാചാരി. കുറയൊന്നും ഇല്ലേ. സെറ്റ് ടു. ആദ്യ താൾ.
0: അടുത്തതായി നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ. ഇൻ ദ രാഗ് നീലാംബരി. സെറ്റ് ടു. ആദ്യ താൾ.

0: മാധവ മാമവ എന്നാരംഭിച്ച നാരായണ തീർത്ഥർ തരംഗമാണ് കേട്ടത്. രാഗം നീലാംബരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം, മാധവ മാമവ എന്ന രാഗ നീലാംബരി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി സിക്കിൽ മാല ചന്ദ്രശേഖർ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി, ശ്രീ എം ആർ ഗോപിനാഥ് വയലിൻ, ശ്രീ കലിടൈ കുറിച്ചി എസ് ശിവകുമാർ മൃദംഗം, ശ്രീ എ എസ് ശങ്കർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Carnatic Classical Flute Recital by Shrimati Shikhil Mala Chandrasekhar. Accompanying artist was Shri M.R. Gopinath on the violin, Shri Kalidai Kuruchi S. Shivakumar on the mridangam, and Shri A.S. Shankar on the ghatam. This program was brought to you by Akashwani Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: ക്ഷീരസാഗര വിഹാര, ആനന്ദഭൈരവിരാഗം, ഖണ്ഡചാപ്പുത്താളം, ത്യാഗരാജസ്വാമി കൃതി.
1: യു വിൽ നൗ ലിസൺ ടു ക്ഷീരസാഗര വിഹാര, എ കോമ്പോസിഷൻ ഓഫ് ത്യാഗരാജസ്വാമി ഇൻ രാഗ് ആനന്ദഭൈരവി സെറ്റ് ടു ഖണ്ഡചാപ്പുത്താൽ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ആകാശവാണി ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Mosing.
1: Saranga ragathil Indamodi enna varnathode kacheri aarambhikkunnu. Aadithaalam Tiruvettiyur Thyagayyar Kruthi.
2: The concert starts with an Aadithaala varna Indamodi in the raga Saranga, composed by Tiruvettiyur Thyagayyar.

0: ഗണനായകം, രാഗം പൂർണ്ണ ഷഡ്ജം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം ഇന്ദരാഗ പൂർണ്ണ ഷഡ്ജം സെറ്റു ആദിതാള കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: അടുത്തത് മന്ദാരി രാഗത്തിൽ എന്നാളു ഖണ്ഡജാപതാളം മുത്തയ്യ ഭാഗവതർ കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇൻ ദ രാഗ മന്ദാരി സെറ്റ് ടു ഖണ്ഡജാപതാള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസുരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ, രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജകൃതി.
1: Continuing the recital, G. Srividya brings you Saumitri Bhagyame in the raga Kharahara Priya, set to Adithala, composed by Tyagaraja.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിസ്റ്റർ ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി, സെറ്റ് ടു മിസ്റ്റർ ചാപ്പ് താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: ദ ലാസ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ തിരുപ്പുകൾ ഇൻ ദ രാഗ സുരുട്ടി സെറ്റു ചതുരശ്രജാതി ഏക കമ്പോസ്ഡ് ബൈ അരുണഗിരിനാഥർ.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷി വാസ് അക്കംപനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH channel, Anytime Indian Music.